ഹും എബഹി ജിന്നീം ഹീ കുരി ഫദൈ എവരം വെസ് എബഹി ഇൻസീം വെസ് ഹീ കുരി അള്ളാഹ് എവ്വെസ് മീഹക്കു അലുൻ ദിരുമക നുഫനു വാണിക മഷേ.

0: aw haaroom ga alaas kan fulgaawne saxaabiya arihugaa ino islaamaciil edebee fulun furatoon badal wadhaag gota islaami wadhaagineun gotge handaan hiplagenabe
1: ഇബ്രാഹിംഗെ ഫാനു ഇദാളു തിയൈ തബാമീഹും ഹദാഗ മുളേ നന്തകെ അല്ലാഹു ഇബ്ലിസ് ബാരേ ഏച്ചതിഗാ ലബ്ബാ ഫൈനുവേ ഹാമകശരം ഫാളുഗെ മുളേ ഹാപകി മാങ് അല്ലാഹ്
2: ഏ ഇബ്രാഹിം ഹലേഗ സിഹുർഗ ഗോമഗ മീഹും ജസ്സാഫീം എക്കമ കഹരൻ കല്ലേഗ സിഹുർ നത്താലാണ ആരവന്ന കേദൻ കലേതി കാകു
1: ഇദാളു ഹരന്നകി ഹമ കലേം ഫദ ഇൻസാന
3: ബർക്കാ ലിബിജ് മെഹമാനുങ്ങെ ബപ്പാ

അതി ഇരു എണ്ടേളി കരാറു വണിവി തണക്കദ്ദാന്തെങ് ഹിംഗ ഹിംഗ ഹുരത്തെ എയ് അസീസു അന്ത മുളദ്ദെനവുടിഗെംവ രസ്കലാങ്ങെ മിംവരു കുറവ്വ ഫാവ ഗൊത്തെ.

0: ഹമകഷവറും മണിതിക്കക്കും തിമന്നസ്കലാങ്കെ ഇൻസാനാ ഹെദ്ദെവിക്കം എ ഇൻസാനായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏനാ വണീ ഫാളുവെ ബയാം വെഗെംവാ ദെക്കൊളുവെരിയക്കു കമുകെ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي انسانا تمن رسكلانگ مثال جس ادي اينا هدوي گوين اينا هندما نتالي اينا بني كشت فيوه هلاكو افا ونكو എ തകെതി ദിരുവാണി കാ കുഹയ്യെ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗഫാനു വിദാളുവാഷെ എ കഷിതൻ അലുൻ ദിരുവാണി ഫുറതമ ഫഹറു എ കഷിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೆಯಿ ಹುರಿಹಾ ಮಖಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೆ

ആയി കദുറു റുഖായി അതി അണ്ണാറുവേ ഫബി ഐ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. ഏ ജിന്നിനായി ഇൻസിനേ ഫഹെ തിയ ദെബാ മീഹും ദഗുക്കും ഇൻകാറു കുറണി തിയ ദെബാ മീഹുങ്ങെ വെരി റസ്കലാങ്ങെ നിഅമത്തഹുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തക്കങ് ഹെയ്യെ. فيهن خيرات حسان هيوكم بدو ريتي امبين اتنتانغا وي. فبأي آلاء ربكما تكذبان. اي جني ناي انسي نيب فهي تيا دباميهم دغوكو انكار كوراني തിയ ദെബാ മീഹുങ്ങെ വെരി റസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ. ഹൂറും മഖ്സൂറാതുൻ ഫിൽ ഖിയാം. ഏയ് ഫേലിഗെ തകുഗ ഫറുദ വെവിഗെംവ ഹൂറുൻ തകകെ. ഫബി അയ്യ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. എ ജിന്നിനായി ഇൻസിനേ ഫഹെ തിയ ദെബാ മീഹും ദൊഗുക്കൊ ഇൻകാറു കുറണി തിയ ദെബാ മീഹുങ്ങെ വെരി റസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ. ലം യത്മിസ്ഹുന്ന ഇൻസു ഖബ്ലഹും വലാ ജാൻ. എവരെങ്ങെ കുറിൻ ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എക്കമ്പലുങ്ക ബീഹി ഫയന്നുവേ. ഫബി അയ്യ ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. ഏ ജിന്നിനായി ഇൻസിനേ ഫഹെ തിയ ദെബാ മീഹും ദൊഗുക്കൊ ഇൻകാറു കുറണി തിയ ദെബാ മീഹുങ്ങെ വെരി റസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ. മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖരിയിൻ ഹിസാൻ. ഫെഹികുലാഗെ ബാലിസ് തകുഗ ലെങ്കിലാഗിൻ അതി മഖ്മൽഗെ ഗൊദടി തകായി രീതി ദൂലതകുഗ തിബേ ഹാലുഗേ.